അത് നിസന്ദേഹ പ്രാസംഗിക സജീവ ബക്കറിയ സോം തിലക ജയ മഹസ്വരേൻ അരുത്ബറ ഗീതാവലിയക്കിൻ എറംബുണിയെ വസകഹിതമത്തുനെ അപ്പി സൂദാനം മീലകിട്ട് ഇന്ദ്രാണി ബോഗുടെ പ്രവീണ ശില്പിനിയേറ്റ് നിവേദികാവട്ടെ അറിയും കരാന്ന് സന്തതിയധാരമി പ്രാസാംഗിക സജീവകരണി മത്മത കാപതികരമിൻ ഗയാന്നത് ഇട്ട മത്തിൻ അപ്പിട്ട് അനുഗ്രഹയക്കുത്തുക്കരണ് അനുഗ്രഹക്ക ഭൗത്തൻ പിലിബന്ധ മത്മത കരാന്നിട്ട് ഓണ് അപ്പിട്ട് അനുഗ്രഹയക്കുത്തുക്കരമിൻ അപ്പി സമഗ്ര നത്തൽ ബന്ധകരിന്നുവ എൻ എൽ ബി വസമത്തുണി റുപ്യൽ കോട്ടി 47 റുപ്യൽ കോട്ടി 23 മിതിക് ലങ്കാവെ ദവന്തമ സുപിരിത്യാഗ ദികക്കിൻമ റുപ്യൽ കോട്ടി 70 ബിനാദുൻ ലങ്കാവെ എക്കമ ലുത്രയ്യ വിന്നെ എൻ എൽ ബി മെഗാ പവർ ലുത്രയ്യ മുതൽഹീനെ വകേമ സുപിരി മോട്ടോറത്തേക്ക് സിഹിനെ സബാക്കര ഗാൻ റുപ്യാൽ 40 സുപിരിത്യാഗി തുണാക്മ ദിന ലങ്കാവെ എക്കമ ലുത്രയ്യ എൻ എൽ ബി മെഗാ പവർ ഒബത് അതുമ മിലദി ഗാന്ന് അമതക കറാന്നെപ്പാ ഇമ തക്കിരിമ ജാതിക ലുത്രയ മണ്ഡലിയ ഈ വകീമത്തമായി അപ്പട അനുഗ്രഹയക്കു കറാൻ അപിത് സമഗി നത്വൽ ബന്ധകരിൽവാ അങ്ക എകെ ഡോമാ വി കുർണ്യാന്ത്ര ഗെന്നോ അപിദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ് സായതനെ ദൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെതിൻ ഡോമാ കളു എട്ടിവത് കിരിമേ യന്ത്ര കനു സഹൽ വെൻ കരഗനിമേ യന്ത്ര സഹൽ അസരുൻ കിരിമേ യന്ത്ര എതലു സഹൽ നിഷ്പാദന സദ ആവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹലക് കടെൻ ലബാഗനിമേ പഹസുകമ ഒബട സൽസല തേനോ മേ യന്ത്ര ഒബട ആവശ്യ ധാർതാവൻഗൻ ലബാഗന്നത് പുൽവൻ നമ്പർ 31 എൽ ഹേന പാര മഹർഗമ കേന്ദ്ര സ്ഥാനേ തമൈ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് സായതനെ സ്ഥാപിത കരല തേനെ ബിന്ദു 1177 95 കേന ദുരകതനാങ്കേൻ ഒബട വെഡി വിസ്തര ദനകാട്ട പുലവാ എപ്പടി ബലവത് മാദരൻ സനേഹസൻ സഹിപാത് കരനോ ഹോദൈ ആദരണീയ സഹോദരൻ വസവതുനി സോമതിലേക്ക് ജയമഹസ്വരേ നരമ്പുണു മേ സന്തതിധാര പ്രാസാംഗിക സജീവ കരനേ മിതൻ സിട രസഗാൻ വന്നിട്ട് അപ്പി ബഹുമാദരൻ സനേഹസൻ ഏട്ട ആരാധന ക്രമു സിംഗള ഗീത വംശാവലിയ തുല സ്വഭാവിത സലക്കുനെ അഗേ മുദ്രാവ് ഇതാമത്മ രസവത് ഇതാമത്മ രുത്ബറായി ഈ വസവത് അരുത്ബറ ഗീതാവലിയൻ മേ രാത്രിയെ വസഗാൻ വന്നിട്ട് ഇന്ദ്രാണി ബോഗുടെ പ്രവീണ ശില്പിനിയൻ

0: ഇന്ദ്രാണി ബോഗുഡ പ്രവീണ ശില്പിനിയേക്ക് മധുര സ്വരയൻ ഗവനു ഗീത മുണതരം അറുത് പറഞ്ഞത് മുണതരം രസവത് ഈ ഗീതത്തിലെ അപ്പിട്ട് ഹിതാന് കൊച്ചര ദേവൽ തിബുണത് ആനന്ദ നിർമ്മിക്ക മന്മകക്ക് പ്രജ്ഞാവ കരാബ് രഗനയമേൻ ആദരണീയ രസവത്തുനെ അപ്പി ഹെമദാ മക്കളെ ഒബിട്ട് സിംഹള സ്വഭാവിത ഗീതയെ രസയ സമീപകരണേക്ക് എത്തുള്ള സഹൃദ രസമനസ് ജ്ഞാനനേകരണേക്ക് ഗീതയ്ക്ക് ഹിതാക് നിവാന്ന പുലുവാൻ ഹിതാക് ഹദാന്ന പുലുവാൻ വകേവ അനക്കാ പിലിബന്ധവ് സഹകമ്പനയാക്കതികരാണ്ട പുലുവാൻ എനിസാ ഹെരഗീയത്തന് വൈരമോതു കരഗനീമ നെവേ ഹെരഗീയത്തന് ഉപേക്ഷാവിൽ ദരാഗനീമാ ദരാഗന വെൻവേമാത് പ്രേമേ ഉത്തുംഗ ഗുണയാക് ആദരണീയ രസവത്തുനെ അപ്പി ഇന്ദ്രാണി ബോഗുഡ സ്വരേറ്റ് മുഹത്തക വിരാമയാക് തപമിൻ സൂദാനം അറി അപൂർവട്ട് മെതെക് വേല സോമത്തിലേക്ക് ജയ മഹസ്വരയൻ ഇന്ദ്രാണി ബോഗുഡ സ്വരയൻ രസഗ്യാനുണു മെ സന്തതിയധാര പ്രാസാംഗിക സജീവകരണേ അപ്പി ഗൗരവനീയറയും ലബു വിശാരദ് എഡ്വർഡ് ചായക്കുടി സ്വരയൻ മെതൻസിറ്റ് രസഗാൻ വന്നിട്ട് എഡ്വർഡ് ചായക്കുടി മഹാത്മ എന്ന് മെ ആദരണീയ രസവത്തുൻ വരുവൻ ഗയാനിട്ട് വേദിക്കാവട്ടെ രസവത്തിന് അപ്പി ഹുന്ദാത്മസാൻ പ്രസാദ്യാക്കിക്കുന്നു എഡ്വർഡ് ചായക്കുടി സ്വരയൻ അത് സന്തതിയധാര പ്രാസാംഗിക സജീവകരണേ രസഗാൻ വന്നിട്ട്
1: ලක්කන මියුරු මියසයට ආරාධනා කිරීම පිළිබඳ වෙනද වගේම දසුන් මල්ලිට ස්තුතිවන්ත වෙනවා. ගීත කීපයක් ඔබ හා එක් වෙලා රස මිහිර බෙදා ගන්නටයි අදත් මම සූදානම් වෙන්නේ. මගේ ගීත ගොන්න දිහා බලපුවහම මුල්ම යුගයේ ඉතාමත් වැදගත් ගීයක් විදිහට මා අදටත් සලකන එහෙමත් නැත්නම් මගේ ගායන ජීවිතයේ විශාලම සංදිස්ථානයක් විදිහට සලකන ගීයක් තමයි දැන් මා ගායනට යන්නේ. මේ සිරිල් සමරකෝන් කියන එවකට නවක ගීත රචකයා ගුවන් විදුලියට තැපෑලෙන් එවූ ගීයක් කලණි පෙරරා තමයි සංගීතවත් කළා මට ගායනට අවස්ථාව ලබා දුන්නේ.